മുവ്വഗോപാലുടു. ഈ ചിത്രാനിക്ക് എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല പാടിന പാട്ട്. ഗീതരചന വെന്നെല കണ്ടി. സംഗീതം കെ വി മഹദേവൻ. ഈ പാട്ടു കോരുത്തുന്നവരു ചല്ലപ്പള്ളി നുണ്ടി രാജേശ്വരരാവ്, വിജയലക്ഷ്മി, പൂർണശ്രീ, ഈശ്വർ.